0: yɛwo sɛ w'ani da soɔ nyinaa ase wɔbarima bi ɔba w'abrabɔ mu a deɛ nnipa yɛayɛ yie no wode wo ho to saa bɛma susu frɛ no
1: ɔpɛ
0: mu a ɛbɛyɛ yi ɛsi sɛ ɔwɔ mu a ɛbɛyɛ.